ഇരുമലൂരാക്കത് കൊണ്ടേ ലോക്ക്ടു അത് വലിയ ലോക്ക്ടൂളിൽ ഉത്തരമിലി ചുമലൂരാക്കത് കൊണ്ടേ ലോകത്തു കൊണ്ട് അയപ്പകലെ അവരാളു